Jesus. Hallelujah. നമ്മുടെ കൃപയിലാണ് എന്നുടേ ജീവനെ പാർക്കലും അത് മേലാണ് ഞാൻ ഇരുപ്പത് ഞാൻ നിർമൂലമാകാമെന്ന് ഇരുപ്പത് നമ്മുടെ കൃപയല്ലവാ.